കിവിയറ ആചാര്യ രത്നശ്രീ വിജയസിംഗ്, ആചാര്യ പ്രേമശ്രീ കേമദാസ സ വിശാരദ അമൃശ്രീ പീരീസ്, ഹറിവ അർത്ഥാണിത്ത് മേ വാണിജ്യ നഗരേ അപ്പി ദക്കിന്, ഇവകിമ ഗമൈ നഗരയായി അത്ര വെച്ച വിനസ്കാങ് അറകന് മറു ഗീത ദിക്കക്കറ ഇവധ്യ അപ്പി മേ പ്രതിഗാമിയോ ബാലനോനെ മേ ഗമ സലസും സാഗത വെന്നോനെ നഗരേ ദിയുനു വെന്നോനെ കംഹൽ ഇതിവെണ്ടോനെ താക്ഷണേ അഹസൗസട്ട യാണോനെ എമ നത്തങ് അപ്പിട്ട് ഗമനക്ക് യാണ്ട ബ ഹെമ തനമ ഹെമ ഉണോത് ഇക വരദാക് ദങ്ങോ നെലും കുളുനെ ഹെമ സലസും കലേ മങ്ങിതന്നെ ഒയ ആന്റനാട്ടിക ഒക്കൊമ ഇക തനകട ഗാണ്ട ഹെമ ഗൊണ്ണഗിലെ എമ അഹസൗസട്ട ആന്റന ഹദണ്ട നെമേ നമുത് ഇക ഉനേ നേ ദങ് പിട്രട്ടോൽ ഗത്താമ ഇന്റർനെറ്റ് സിറ്റി എക്കാക് തീയ മീഡിയ സിറ്റി ഫ്രീ ട്രേഡ് സോൺ എക്ക എക്ക പെത്താക് ദ ലങ്കാവ് നൂറഹിതണ്ടോക്കോ ദലദാ വഹൻ സെത്വഡ ഇന്നോ ഇസ്കോല ടിക്കത് നഗരേ ഹിരഗെതരന്തയ്യ അന്തം ഗിനിഹില്ല ഗുഡ് ഷെഡ് എക്കത് നഗരേ മേദ്ദേ റെയിൽവേ സ്റ്റേഷൻ എക്കത് നഗരേ ബസ് സ്റ്റാൻഡ് എക്കത് നഗരേ പൊലാത് നഗരേ പോലീസിയാത് നഗരം എത്തി ഉങ്കാക് തെങ്ങുല വിലാത്തിയെന്നേ വിശാല തഥപതിയാക്കെ ഹിന്ദ സമേവ സലസും സഹഗത വിയേത്തുവി ദമ്മെ ഹെട്ട ദക്കിമു വിനുവിത അന്തുര മൊഹാൻ സമരനായക മൊഹാൻ കിയാന്നേ അസുവാട്ടെ അസുനാമി ഗുവാനദിലിയട്ട് എനക്കൊട്ട് അപ്പേ പ്രവൃത്തി സംസ്കാരക വരയാ മം ബഹോമ ഗറു കറുപ്പു ആദരേ കറുപ്പു അദാത്തേ അസുരത്തിയനോ ഗുവാനദിലെ സംസ്ഥാവേ അപ്പേ സഗേ മോഹൻ സമരനായക മാത്ത ഇട്ട് പസ്സേ ആണോ രൂപവാഹിനിയെ പ്രവൃത്തി സംസ്കാരക വേല ഇട്ട് പസ്സേ ദവസപാത്രയിട്ട് ആണോ യു എൻ എക്കട്ടെ ആണോ രൂപവാഹിനി ലഘുമഹത്യാ വേല ആയനോ ഇട്ട് പസ്സേ ജനാധിപതി മാധ്യാംശ അധ്യക്ഷൻ റാൽ വരയാവേനോ ഒരു മുന തനത്തുറേ ഹിറ്റിയാത് മൊഹാൻ ഹരി നിഹതമാനി ദയാ കഹപുഹാമ ദന്നദേ ബഹുമ പിരിച്ച സ്വഭാവം കീല ദിനക്കിനിക് മോഹൻ സമരനായക മഹത്യ പൊതാക് ലിയനോ ഗാലു മോതുര വർണ്ണ വിപ്ലവിയ കിയോലമ വല്ലതമായി മേക്ക് മുനോദ തീയനിക്കില കിയാണ്ട് പുളുവാ ഹിട്ട ഹെന്തേവേ ഹത്തട്ട് ഹിട്ട ഹവസ തുണായി തീയട്ട് ഹിട്ട ഹവസ തുണായി തീയട്ട് ശ്രീലങ്ക പതിനൊമ്മായി തീനതി മേ ജനഗത കിരീനോ ഒന്ന് ദേശന കീപ്പേ കുത്തീനോ മമന ഹരിമാസ മോഹൻ സമരനായക മഹത്യ ദേശനാക്കന്നോട് ഏകാഹിണ്ട് വിശേഷമ മേ മേധാസ്വല ഇറാന് ഇസ്രായേൽ അമേരിക്കൻ തത്വേ പിലിമതോ ഹൊന്തമ തുറത്തുറുസാ ഇതിരിയ ദനകണ്ട് പുലോ അങ്ങനെ അപ്പിട്ട് മോഹൻ സമരനായക മഹത്യകൻ തമ ഒന്ന് ഒബ് ഏറ്റ പതിനൊന്നായത്തിനിട്ട് എന്താ വിധിക്കട്ട് ഇതോട് ഗുവാനി സംസ്ഥാവിത്തിട്ട് സൗന്ദര്യാത്മകമായിട്ട് കട്ടിത്തത്തിയനോ ഏകനങ് ആസനതാ ഇവരായി ഒക്കും മങ്ങിത്തന്നെ സാൽപിടി മഹത്തേക്ക് എന്തമായി ഹണ്ടോന്ന് എത്തമായി കാട്ടുദാപ്പേ ജീവക്കയ ദേവാനന്ദ വൈദ്യശേഖർ ദേവാട്ട് ഹറസാറ് പുതനോ മങ്ങർ മാസ്റ്റർ അമരശിരി സാ രത്നശ്രീക്ക് ഗീതഗാനം മത്തക്കറാണ് മേൻ മേഗിയത് ഒബട്ട് മത്തക്കത്

ശബ്ദാഗാരേക്ക് ശബ്ദ പരിപാലനയെ സഹ മഹജന എമത്തും പദ്ധതി പിലിബന്ധ പാഠമാലാവ് ക്ഷേത്രീയ സിറ്റിന് സഹ ആധുനിക അനുസന്ധാ സെക്കസുനു ന്യായാത്മക സഹ പ്രായോഗിക ദേശന എത്തലത് മിമ പാഠമാലാവ് ഗുവനുദലെ സംസ്ഥാവേ ഇഞ്ചിനീയർ അൻഷേ പ്രവീണ ദേശക മടുലക് മകിൻ മെഹേവായി കാലയ സതി അന്ത് ദിന വിസി ഹതറായി പാഠമാലാവ് അവസാനേ ഒബട്ട് ജാത്യാന്തര പിലിഗനീമക് സഹിത് സാധിക പത്രയക് പിരിനമേ ശബ്ദ പരിപാലനയ സഹ മഹജന എമത്തും പദ്ധതി പാഠമാലാവ് കഥാ കരന്ന് പാലിത്ത് 0.75 0.92 വാട്സ്ആപ്പ് 0729 943682